0: ില് കൊടകരഹള്ളി ശാന്തിനികേതന വിദ്യാസംസ്ഥര വിദ്യാർത്ഥിക്ക് പിന്നെ ശിക്ഷകങ്ങക്ക് നടന്ന് മാനവ കള്ളസാഗാണിക്ക് തടെ അരിവ് കാർബറുടെ ഉദ്ഘാടനം മടിത്ത് അവ തക്ക് പറഞ്ഞത്. മാനവ കള്ളസാഗാണിക്ക് ഭാരി ഗംഭീര അപരാധായിട്ടുണ്ട്. ഇതിനെ തടുപ്പക്ക് പോലീസ് ഇലാഖ, ശിക്ഷണ ഇലാഖ, മഹിളാ പിന്നെ മക്കളുടെ അഭിവൃദ്ധി ഇലാഖ സാർവജനികങ്ങ ഒന്നുകൂടി കാർബറ് മാടുന്നത് ആവശ്യമാണ് അവ എണ്ണച്ച് കാർബറിൽ ഇലാഖയുടെ ഹരീഷ് ടി എസ് കൂടനനയ്ക്ക് കനപ്പെട്ടവ് കൂടിയാടി. കൊടവ നാഷണൽ കൗൺസിലർ അദനില് 31 കാലത്തുള്ള സാർവജനിക കക്കട 18 നമ്മേന ആഗസ്റ്റ് ദണ്ടങ്ക് പൊലക്ക 10:30 ക്യാപിറ്റൽ വില്ലേജിൽ നടത്തുക. കാർബറിൽ പെരിയ വരതികാര ദീപക് തിമ്മയ്യ മുഖ്യ ബിന്ദുവായിട്ട് കൂടിയാടുക. കൊടവ ലാൻഡ് ഭൗഗോളിക രാജകീയ സ്വായത്തത്തെ പിന്നെ സ്വയം ആഡളിത്ത ഈശാന്യ ഭാരതത്തര രാജ്യത്തര മാതരിയിൽ ഭാരത സംവിധാനത്തടിയിൽ കൊടവ ഭൂമി, ജീവനദി, ജീവവൈവിധ്യത്തെ പാചക പിന്നെ സാംസ്കൃതിക പരമ്പരയുടെ രക്ഷണ യുനെസ്കോ പാരമ്പരിക പട്ടികയിൽ പ്രതിപാദനെ മാടനനയ്ക്ക് കൊടവട ആദിമ സംജാതത്തര പാരമ്പരിക ഗുരുത്തക്ക് സാംവിധാനിക വിശേഷ രക്ഷണ കൂടനനയ്ക്ക് ബോറെ ബോറെ ബോഡിക്കന ഈടേറിച്ചുടക്ക് ഈ നേരത്ത് ഉറത്ത മാടുവാന്ന് CNC അധ്യക്ഷ എന്നിവ നാച്ചപ്പ് അരിച്ചിട്ടിത്ത്. ബാങ്ക് ഡിഫാൾട്ടർ ആയിട്ടുള്ള കഫി ബോളക്കാരുടെ അനുകൂലക്കായിത്ത് കനറ ബാങ്ക് കാഫി ബൊളുത്തുവ ജില്ലര ചെന്ന ആഞ്ചടുത്ത ശാഖയിൽ ക്യാൻ അദാലത്ത് നടത്തുക. ഡിഫാൾട്ടർ കാഫി ബൊളക്കാര ഈ അവകാശത്തിന് നല്ല രീതിയിൽ ഉപയോഗം മാടിയുണ്ട് സാല തീത്തവക്ക് ഭാരതീയ കാഫി മണ്ഡലിയുടെ അധ്യക്ഷ MJ ദിനേശ് അരിച്ചിട്ടിത്ത്. ഈ ബഗ്ഗെ പത്രികാ പ്രകടന കൊടുത്താവു കാഫി ബൊളക്കാര കഴിഞ്ഞ ചെന്നങ്ക് കാലത്തിഞ്ച ബോറെ ബോറെ തൊന്തരഞ്ച ബാങ്ക് സാല കട്ടോക്കയ്യത്തെ കഷ്ടത്തിൽ കഴിഞ്ഞുണ്ട് ചെന്ന കാത്തേദാരുടെ ആസ്തി ഹരാജ് മാടുവലേക്ക് എത്തിത്തിന്ത് ഈ വിചാരത്ത് കേന്ദ്ര സർക്കാർ പിന്നെ ബാങ്ക് മുഖ്യസ്ഥങ്ങളുടെ കൂടെ ചർച്ച മാടിനാണ്ട് ഫലവായിത്ത് ഇക്കാക്കലെ ബാങ്കിൽ ഓർക്കുറിയുടെ ഇത്യർത്ഥത്തിന് മൂലക്ക റിയായിത്തി റേറ്റിൽ സാല കട്ടോക്ക് അവകാശം കൊടുത്തിത്തിന്ത് ഈ അവകാശത്തിന് കെലവ് നെവനത്തിഞ്ച തപ്പിച്ചിട്ടുണ്ട് കാഫി ബൊളക്കാര പുനോദി കനറ ബാങ്ക് കാര്യനിർവാഹക അധികാരി ഹാർദിക് സിംഗ് അഹവാലിയ അയങ്ങളെ കുത്ത് കണ്ടിത്ത് ബൊളക്കാരുടെ കഷ്ടത്തിന് വിവരത്തോടെ എണ്ണിത്ത് മനവി മാടിയേണ്ട പോലെ വൺ ടൈം സെറ്റിൽമെന്റ് അവ ആഞ്ചടുത്ത ശാഖയിൽ ക്യാൻ അദാലത്തിന് അവകാശം കൊടുത്തിത്ത് ആഗസ്റ്റ് 3 നാളങ്ക കുശാൽനഗര 4 നാളങ്ക ഗോണിക്കുപ്പ പിന്നെ 4 പിന്നെ 5 നാളങ്ക മടിക്കേരി കനറ ബാങ്ക് ശാഖയിൽ അദാലത്ത് നടപ്പ ഈ അവകാശത്തിന് കാഫി ബൊളക്കാര ഉപയോഗപ്പെടുത്തിയുണ്ട് സാലത്തീത്തവക്ക് ദിനേശ് മനവി മാടിയിട്ട് ആഗസ്റ്റ് 3 നാളങ്ക തിങ്കളാഴ്ച ബൈട്ടപ്പക്ക 6 പൊന്നംപേട്ട കുടവ സമാജത്തിഞ്ച 15 കാലത്തിര കക്കട 18 നമ്മേര മാറിപ്പത്ത് തൂട് മെരവണിക നിർക്കമാടിത്ത് ഈ തൂടുടെ കോയിമെ വൈപ്പത്ത് 6 പൊന്നംപേട്ട കുടവ സമാജത്തിൻ്റെ പൊരട്ടിത്ത് ബസവേശ്വര തിരിക്കര സുത്ത് ബന്ധിത്ത് പുനഃ കുടവ സമാജത്ത് ആക്കിരി സമാരംഭം നടപ്പാന്ത് കുടവ ഹിതരക്ഷണ ബളക കിഗട്ട് നാടര പ്രകടന അരിച്ചിട്ടിത്ത് ക്ഷേത്ര ശിക്ഷണാധികാരിയുടെ സൂചനരെ പോലെ കുശാൽനഗര പിന്നെ സോമർപേട്ടെ താലൂക്കുര എല്ലാ അംഗനവാടി പ്രാഥമിക പിന്നെ പ്രൌഢശാലയ്ക്ക് ഭാരി മഴഗാളിര മാറിപ്പത്ത് 30 എച്ചര എടുത്തോ അതനില് തഹസീൽദാർ അവ നാളെ രജ ഘോഷണ മാടിത്ത് അങ്ങനെ മടിക്കേരി താലൂക്കുര എല്ലാ അംഗനവാടി പ്രാഥമിക പിന്നെ പ്രൌഢശാലയ്ക്ക് ഏറെ മഴഗാളിര മാറിപ്പത്ത് നാളെ രജ ഘോഷണ മാടിത്ത് തഹസീൽദാർ ശ്രീധർ അവ ആദേശം മാടിത്ത് വിരാജപേട്ട മുഖ്യ റസ്തയിൽ വിദ്യുത് കേബിൾ അളവടിക്ക് കാർബാർ ഉള്ളനങ്ങുണ്ട് ഗഡിയറക്കമ്പ കാസാഗി ബസ് സ്റ്റാൻഡ് കഞ്ചി കാമാക്ഷി റസ്ത മലബാർ റസ്ത കാമധേനു ബടവണയിൽ നാളെ പലക്ക 9 5 തന്നെ കറന്റ് ഇപ്പലാന്ന് സെസ്ക് കാര്യപാലക എഞ്ചിനീയർ അരിച്ചിട്ടിത്ത് ജില്ലാഡളിത്ത ജില്ലാ പഞ്ചായത്തി രാജ്യ മദ്യപാന സേമ മണ്ഡളി വാർത്താ പിന്നെ സാർവജനിക സമ്പർക്ക ആരോഗ്യ പിന്നെ കുടുംബ കല്യാണ വൈദ്യകീയ ശിക്ഷണ പിന്നെ FMKM കാര്യപ്പ കോളേജ് ഇങ്ങടെ സാക്കാരത്ത് നാളെ പുലക്ക 10:30 ഡോക്ടർ മഹന്ത ശിവയോഗി അങ്ങടെ പുട്ടനാളുടെ നമ്മേര മാറിപ്പത്ത് വ്യസനമുക്ത നാളിന് FMC കോളേജ് ആചരണ മാടുക ജില്ലയിൽ ഇന്ന് പുലക്ക 8:30 ആക്കിരിയാന്നനയ്ക്ക് കഴിഞ്ഞ 24 ഗണ്ടര നേരത്ത് സരാസരി 46.9 mm മഴയായിത്ത് മടിക്കേരി താലൂക്കിൽ 46.10 mm വിരാജപേട്ട താലൂക്കിൽ 54.95 mm പൊന്നംപേട്ട താലൂക്കിൽ 42.52 mm സോമർപേട്ട താലൂക്കിൽ 56.50 mm കുശാൽനഗര താലൂക്കിൽ 12.40 mm മഴയായിത്തെന്ന് ഹവാമാന ഇലാഖ അറിയിച്ചിട്ടിത്ത് ഇല്ലക്ക് സുദ്ധി സമാചാര തിന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ
2: ಆಕಾಶವಾಣಿ ಮಡಿಕೇರಿ ಈಗ ವೇಳೆ 7:34 ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ 7:35 ಕನ್ನಡದಲ್ಲಿ ರಾಷ್ಟ್ರೀಯ ವಾರ್ತೆ